0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ തൃശൂർ ശ്രീ സി രാജേന്ദ്രൻ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം മാവേലിക്കര ശ്രീ ആർ വി രാജീവ്. ഖടം ആലപ്പുഴ ശ്രീ ജി മനോഹർ. ആദ്യം രേവതി രാഗത്തിൽ വർണ്ണം കേൾക്കാം. ആദ്യ താളം സ്വന്തം കൃതി.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Violin Solo by Trichur Sri C. Rajendran. He is accompanied on the Mridangam by Mavelikira Sri R. V. Rajiv and on the Ghatam by Alapura Sri G. Manohar. He begins his violin solo with his own composition, a Varnam, in the rag Revati, set to Adithal.

0: രേവതി രാഗത്തിൽ വർണ്ണമാണ് കേട്ടത്. ആദ്യ താളം സ്വന്തം കൃതി.
1: യു വിൽ ലിസണിംഗ് ടു എ വർണ്ണം ഇൻ ദി രാഗ് രേവതി, സെറ്റ് ടു ആദ്യ താൾ.
0: അടുത്തതായി ഹംസധ്വനി രാഗത്തിൽ രഘുനായക എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ, കൃതി.
1: കണ്ടിന്യൂയിങ് ഹിസ് വയലിൻ സോലോ, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, രഘുനായക. ഇൻ ദി രാഗ് ഹംസധ്വനി, സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച രഘുനായക എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹംസധ്വനി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, രഘുനായക. ഇൻ ദി രാഗ് ഹംസധ്വനി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി രാമനന്നു ബ്രോവര എന്ന കീർത്തനം കേൾക്കാം. രാഗം ഹരികാംബോജി, രൂപകതാളം ത്യാഗരാജസ്വാമികൾ, കൃതി.
1: Now listen to a composition of Saint Thyagaraja, Rama Nannu Brovara, in the rag Hari Kamboji, set to Rubaka Thal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച രാമൻ അന്നു ബ്രോവര എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹരികാംബോജി, രൂപക താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, രാമൻ അന്നു ബ്രോവര. ഇന്ന് രാഗ് ഹരികാംബോജി, സെറ്റ് ടു രൂപക താൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തൃശൂർ ശ്രീ സി രാജേന്ദ്രൻ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. മൃദംഗം മാവേലിക്കര ശ്രീ ആർ വി രാജീവ്. ഖടം ആലപ്പുഴ ശ്രീ ജി മനോഹർ. ഇനി അമൃതവാഹിനി രാഗത്തിൽ ശ്രീരാമ പാദമ എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to Violin Solo by Trichur Shri C. Rajendran. He is accompanied on the mridangam by Mavelikkara Shri R. V. Rajiv and on the ghatam by Alappuzha Shri G. Manohar. Listen to a composition of Saint Thyagaraja, Shri Rama Padama. In the rag, Amrita Vahini.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ശ്രീരാമപാദമ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം അമൃതവാഹിനി, ആദിതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, ശ്രീരാമപാദമ എന്റെ രാഗ് അമൃതവാഹിനി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി വരാളി രാഗത്തിൽ ഏട്ടി ജന്മമിതിഹ എന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പത്താളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: ലിസൺ ടു എ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, ഏട്ടി ജന്മമിതിഹ എന്റെ രാഗ് വരാളി, സെറ്റ് ടു മിശ്രചാപ്പത്താൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ഏട്ടി ജന്മമിതിഹ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം വരാളി, മിശ്രജാപ്പ് താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ഏട്ടി ജന്മ മിതിഹ ഇൻ ദി രാഗ് വരാളി സെറ്റ് ടു മിശ്രജാപ്പ് താൾ.
0: അവസാനമായി ജഗദീശ ഹരേ എന്ന കീർത്തനം കേൾക്കാം. രാഗം ജനസമ്മോദിനി, ആദിതാളം സ്വന്തം കൃതി.
1: തൃച്ചൂർ ശ്രീ സി രാജേന്ദ്രൻ കൺക്ലൂഡ്സ് ഹിസ് വയലിൻ സോലോ വിത്ത് ഹിസ് ഓൺ കോമ്പോസിഷൻ ജഗദീശ ഹരേ ഇൻ ദി രാഗ് ജനസമ്മോദിനി സെറ്റ് ടു ആദിതാൾ.

0: ജഗദീശ ഹരേ എന്ന കീർത്തനമാണ് ഇതുവരെ കേട്ടത്. രാഗം ജനസമ്മോദിനി, സ്വന്തം കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു ഹിസ് ഓൺ കോമ്പോസിഷൻ ജഗദീശ ഹരേ ഇൻ ദ രാഗ് ജനസമ്മോദിനി സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് തൃശൂർ ശ്രീ സി രാജേന്ദ്രൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. മൃദംഗം മാവേലിക്കര ശ്രീ ആർ വി രാജീവ്. ഖടം ആലപ്പുഴ ശ്രീ ജി മനോഹർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു വയലൻ സോലോ ബൈ തൃശൂർ ശ്രീ സി രാജേന്ദ്രൻ. Accompanying artists were Mavelikkara Shri R.V. Rajiv on the mridangam and Alappuzha Shri G. Manohar on the ghatam. This program is brought to you by Akashvani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ നൂക്കാല ചിന്ന സത്യനാരായണ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ മുട്ടറ ബി എൻ രവീന്ദ്രൻ, മൃദംഗം മാവേലിക്കര എസ് ആർ രാജു. ആദ്യം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ശ്വേത ഗണപതിം എന്ന കീർത്തനം കേൾക്കാം. രാഗം രാഗ ചൂഡാമണി ആദിതാളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic vocal recital by Nookala Chinna Satyanarayana. He is accompanied on the violin by Muttara B.N. Ravindran and on the mridangam by Mavelikira S.R. Raju. He begins his vocal recital with a composition of Muthuswami Deekshithar, Shweta Ganapathim, in the rag Raga Choodamani set to Adithaal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ശ്വേതഗണപതിം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം രാഗചൂഢാമണി ആദിതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ ശ്വേതഗണപതിം ഇൻ ദ രാഗ് രാഗചൂഡാമണി സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി പുലിയൂർ ദൊരൈസ്വാമി രചിച്ച ആദേനമ്മ എന്ന കീർത്തനം കേൾക്കാം. രാഗം പരസ് ആദിതാളം.
1: Continuing his vocal recital, he

0: പുലിയൂർ ദൊരൈസ്വാമി രചിച്ച ആദേനമ്മ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം പരസ്, ആദിതാളം.
1: യു വിൽ ലിസണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് പുലിയൂർ ദൊരൈസ്വാമി ആദിനമ്മ ഇൻ ദ രാഗ് പരസ് സെറ്റ് ടു ആദിതാൾ.
0: ഇനി ത്യാഗരാജസ്വാമികൾ രചിച്ച മാരവൈരി എന്ന കീർത്തനം കേൾക്കാം. രാഗം നാസികാഭൂഷണി, രൂപകതാളം.
1: Now listen to the composition of Saint Thyagaraja, Maravairi. In the rag, Nasigabhushani, set to Rubagatal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച മാരവൈരി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നാസികാഭൂഷണി, രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, മാരവൈരി ഇൻ ദ രാഗ് നാസികാഭൂഷണി സെറ്റ് ടു രൂപക താൾ.
0: ഇനി ത്യാഗരാജസ്വാമികൾ രചിച്ച തല്ലി തന്ത്രുലു എന്ന കീർത്തനം കേൾക്കാം. രാഗം ബലഹംസ, ആദിതാളം.
1: Now listen to the composition of Saint Thyagaraja, Talli Tandrulu, in the rag Balahamsa, set to Adithal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച തല്ലി തന്ത്രുലു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ബലഹംസ, ആദിതാളം.
1: You were listening to the composition of Saint Thyagaraja, Talli Tandrulu, in the rag Balahamsa, set to Adital.
0: Ragam 24-7 DTH. Indian Sangeethathinu 24 manikkoorum oru channel. Ningal kettukondirikkunnathu Nookala Chinna Satyanarayana avatharippikkunna Sangeetha Kacheri. Violin Muttara B.N. Ravindran. Mridangam Mavelikkara S.R. Raju. Ini Thyagaraja Swamigal rechicha നേ പൊഗട എന്ന കീർത്തനം കേൾക്കാം. രാഗം വരാളി, ഖണ്ഡചാപ്പ് താളം.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റെസൈറ്റൽ ബൈ നൂക്കാല ചിന്ന സത്യനാരായണ. ഹി ഈസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ മുട്ടര ബി എൻ രവീന്ദ്രൻ ആൻഡ് ഓൺ ദ മൃദംഗം ബൈ മാവേലിക്കര എസ് ആർ രാജു. നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, നെയ് പോകട. ഇൻ ദ രാഗ് വരാളി, സെറ്റ് ടു ഖണ്ഡചാപ്പ് താളം.

0: വരാളി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച നേ പൊഗട എന്ന കീർത്തനമാണ് കേട്ടത്. ഖണ്ഡചാപ്പ് താളം.
1: You were listening to the composition of Saint Thyagaraja, Nee Pogada, in the rag Varali set to Kandachapatal.
0: Ini Ramakatha enarambikkunna Sondam Krithikalkkam Ragam Madhuvanthi Adithalam.
1: Next is his own composition Ramakatha, in the rag Madhuvanthi set to Adithal.

0: രാമകഥ എന്നാരംഭിച്ച സ്വന്തം കൃതിയാണ് കേട്ടത്. രാഗം മധുവന്തി, ആദിതാളം.
1: യു ആർ ലിസണിംഗ് ടു ഹിസ് ഓൺ കോമ്പോസിഷൻ രാമകഥ ഇൻ ദ രാഗ് മധുവന്തി സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി അന്നമാചാര്യ രചിച്ച ദേവദേവം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ജനസമ്മോദിനി, ഖണ്ഡജാപ്പ് താളം.
1: നൂക്കാല ചിന്ന സത്യനാരായണ കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റെസൈറ്റൽ വിത്ത് എ കമ്പോസിഷൻ ഓഫ് അന്നമാചാര്യ ദേവദേവം ഇൻ ദ രാഗ് ജനസമ്മോദിനി സെറ്റ് ടു ഖണ്ഡജാപ്പ് താൾ.

0: അന്നമാചാര്യ രചിച്ച ദേവദേവം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ജനസമ്മോദിനി, ഖണ്ഡജാപ്പ് താളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് അന്നമാചാര്യ, ദേവദേവം ഇൻ ദ രാഗ് ജനസമ്മോദിനി സെറ്റ് ടു ഖണ്ഡജാപ്പ് താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് നൂക്കാല ചിന്ന സത്യനാരായണ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ മുട്ടറ ബി എൻ രവീന്ദ്രൻ, മൃദംഗം മാവേലിക്കര എസ് ആർ രാജു. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റെസൈറ്റൽ ബൈ നൂക്കാല ചിന്ന സത്യനാരായണ. Accompanying artists were Muttara B. N. Ravindran on the violin and Maavelikkara S. R. Raju on the mridangam. This program was brought to you by Akashvani Thiruvananthapuram. Furagam 24/7 DTH. Anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ CS അനുരൂപിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. KMS മണി മൃദംഗം, CH ശ്രീകുമാർ തവിൽ, വെള്ളിനേഴി രമേശ് മുഖർശംഖ്. Now we bring you a violin concert by CS Anuroop. He is accompanied by KMS Mani on mridangam, CH Srikumar on tavil and Vellineeri Ramesh on morsing. Aadyam Sri Ragathil Sri Varalakshmi enarambhikkuna Deekshithar Kruthi Roopakathalam. The first item of this concert is Sri Varalakshmi in Sri Ragam set to Roopakathala composed by Muthuswami Deekshithar.

അടുത്തത് ധേനുകരാഗത്തിൽ തെലിയലേരു രാമ, ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് തെലിയലേരു രാമ കമ്പോസ്ഡ് ബൈ ത്യാഗരാജ സെറ്റു ആദിതാള ഇൻ രാഗ ധേനുക.

അടുത്തത് മോഹനരാഗത്തിൽ സദാപാലയ എന്നാരംഭിക്കുന്നു. ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യത്തിന്റെ കൃതി. നെക്സ്റ്റ് ഈസ് സദാപാലയ ഇൻ രാഗ മോഹന സെറ്റു ആദിതാളം കമ്പോസ്ഡ് ബൈ ജി എൻ ബാലസുബ്രഹ്മണ്യം.

അനുരൂപിന്റെ വയലിൻ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. KMS മണി മൃദംഗം, CH ശ്രീകുമാർ തവിൽ, വെള്ളിനേവി രമേഷ് മുഖർശംഖ്. യു ആർ ലിസ്ണിംഗ് ടു എ വയലിൻ കൺസേർട്ട് ബൈ CS അനുരൂപ്. ഹി ഈസ് അക്കംപനീഡ് ബൈ KMS മണി ഓൺ ദ മൃദംഗം, CH ശ്രീകുമാർ ഓൺ ദ തവിൽ, ആൻഡ് വെള്ളിനേവി രമേഷ് ഓൺ ദ മോർസിൻ. അരുൾ ചെയ്യ വേണ്ടും രാഗം രസികപ്രിയ, ആദിതാളം കോടീശ്വരയ്യർ കൃതി. He continues his violin concert with Arul Cheyya Vendum in Raga Rasika Priya, set to Aditalam, composed by Kodeeshwarayyar.

അടുത്തത് ബ്രഹ്മമൊക്കട്ടെ എന്നാരംഭിക്കുന്ന അന്നമാചാര്യ കൃതി ആദിതാളം തിശ്രനട. നെക്സ്റ്റ് ഈസ് ബ്രഹ്മമൊക്കട്ടെ കമ്പോസ്ഡ് ബൈ അന്നമാചാര്യ സെറ്റു ആദിതാള ഇന്ദരാഗ തിശ്രനട.

0: ഇതുവരെ കേട്ടത് സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി, കെ എം എസ് മണി മൃദംഗം, സി എച്ച് ശ്രീകുമാർ ടവിൽ, വെള്ളിനേഴി രമേശ് മുഖർശംഖ്. യു ആർ ലിസ്ണിംഗ് ടു എ വയലിൻ കൺസേർട്ട് ബൈ സി എസ് അനുരൂപ്. ഹി വാസ് അക്കമ്പനീഡ് ബൈ കെ എം എസ് മണി ഓൺ ദ മൃദംഗം, സി എച്ച് ശ്രീകുമാർ ഓൺ ദ തവിൽ, ആൻഡ് വെള്ളിനേഴി രമേശ് ഓൺ ദ മോർസിംഗ്.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.